0: അള്ളാഹി ഉടുതകായ് ബിൻ ഹിദ്ദവി റസ്കലാംഗെ അതി എകലാംഗെ ഉടും ഫെം വെസ്സവി ഫഹെ എ ഫെനുഗെ സബബുന് തെ ബാമിഹുന്ന റിസ്ഖെ കംഗാ മേവാത നെരുവിയെ അതി എകലാംഗെ ഇസ്ന ഫുളായകു എതകെതി കണ്ടുഗാ ദതുർകുർമ തെ ബാമിഹുന്ന ടകാ നാഫഹറു ഖിദ്മത് തെരികുരവിയെ അതി എകലാംഗെ തെ ബാമിഹുന്ന ടകാ കോർത ഖിദ്മത് തെരികുരവിയെ
1: وَسَخَّرَ لَكُمُ الشَّمْسَ وَالْقَمَرَ دَائِبَيْنِ وَسَخَّرَ لَكُمُ اللَّيْلَ وَالنَّهَارَ
0: ادي اكلاغتي بامي هن تكا اراي هندو خدمتري كوروي كندي نيدي هينغا غوتغاي ادي اكلاغتي بامي هن تكا ريدوا خدمتري كوروي

അളമെങ്കി വെരി രസ്കലാ ഹമകശ്വരും അളമിം വംഹനാ കുറാ കന്തകായ് അളമിം ഫാളു കുറാ കന്ത ഇബ രസ്കലാങ്ക ദിനുവടുകിം വമ്മെ അതി ബിമുഗയ്യായ് ഉടുഗാവാ ഇവ്വി സിച്ച് അല്ലോഹ വംഹനാ വെഗിനൻ വേ.

അനിയാവിനും ഖുറാ കന്തകാമിതു അല്ലോ ഗാഫിൽവേ വൊടികം വാകമ കലേഗ ഫാനു ഹീഫുളു നുഖുറവ്വാ ഹുഷ്കമേ എക്കലാങ്ക ഏറെം ഫസ്കുറവ്വാ കം കശ്വരി ഖന്ത ബൊടുവേ ലോതം ഹുളുവേ ദ്വാഹകശേ.

0: അംഗാദി ഉംഗണ്ണാദി മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരികമായകു
0: എക്വരികമായകു
1: എരുവസ് മിഹാരുവസ് റയിതുന്നായകു റയിതുന്ന എംമിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുയ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവ എംമെഗാഹേർട്സ് എഫ് എം ബാൻഡ്

0: അള്ളാഹി ഉടുതകായ് ബിൻ ഹിദ്ദവി റസ്കലാങ്കെ അതി എകലാങ്കെ ഉടും ഫെം വെസ്സവി ഫഹ എ ഫെനുങ്കെ സബബും തിയ ബാമി ഹുന്ന റിസ്ഖി കംഗാ മേവാത നെർവിയെ അതി എകലാങ്കെ ഇസ്ന ഫുളായകു എതകെതി കണ്ടുഗാ ദതുരു കുർമ തിയ ബാമി ഹുന്ന ടകാ നാ ഫഹറു ഖിദ്മത് തെരി കുരവിയെ അതി എകലാങ്കെ തിയ ബാമി ഹുന്ന ടകാ കോർത ഖിദ്മത് തെരി കുരവിയെ
1: وسخر لكم الشمس والقمر دائبين وسخر لكم الليل والنهار
0: ادي اكلاغ تيبامي هن تكا ايراي هندو خدمت تري كوروي كندي نيدي هينغا غوتغي ادي اكلاغ تيبامي هن تكا ريدوا خدمت تري كوروي

അളമെങ്കി വെരി രസ്കലാക്കു ഹമകശ്വരും അളമിം വംഹനാ കുറാ കന്തകായ് അളമിം ഫാളു കുറാ കന്ത ഇബ രസ്കലാങ്ക ദിനുവടുകിം വമുവെ അതി ബിമുഗയ്യായ് ഉടുഗാവാ ഇവ്വി സിച്ച് അല്ലോഹ വംഹനാ വെഗിനൻ വേ.

0: പിച്ചയ എക്കത പഹാ ഗുളുവാല ഏകോ തണ്ണി ആ ബസ് ബസ് ദസ്കുറുമുഖവെസ് കുച്ചായങ്ങ വര ഫസേഹവേ വിഷ്വലി എ ഫെണ്ണഞ്ഞ അഴുകുമേ ഡിക്ടേഷൻ ഗസ് വേണം കുറ എങ്ങു കുളെ മിസാദക്കാൻ എ കുച്ചായ വേണോ ആ ബസ്ത ലാഫ ചമ്പൽ കൊല്ലാഫ് മെതണി അതും എസംബിൾ കുറാശെ കുജ ലിയുമുഗ ബദലുക കുജ മീ ഹോദണി മിസാദക്കാൻ അഴുകൻ മിയാളണി ബോൾ എമ ബിയ കുറുക്കു ബാത്തോ ഏകോ ബാത്തോ എൽക്കോ ബാത്തോ ഏകോ തഗ്ഗോസ് വിഷ്വലി എ കുജ മീ ഫെണ്ണണി മീ ബസ് ഫോം വാത അഴുകൺ മേ എക്കാല ഉക്കുളു ഉക്കുളു സെവ ബേണം കുറമേ അണി കുതിന ഇതുരു ബസ്ത ബേണം കുറ ദെൻ അഴുകൺ മേ ഗെങ്ങുളെ അണി ഗിനാൻ മീ മീ ഉക്കുളു ബേണം കുറണി ഓട്ടിസം ഉന്ന കുതിന മീ പെക്സ് മീ കിയണി പിക്ചർ എക്സ്ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ അഴുകൊണ്ട് സമ അണി ഫസ്റ്റ് ഹാൻഡ് കോ ഹമ കുജക്ക മീ പെക്സ് ബേണം കുറിൻ ക്ലാസ് റൂം തെരേക എവസ് വരക്ക വാഹകേണു ദെക്കെ ആമേല ബേണു വാക്കാന്തവസ് പുണ്യതെ ഇങ്ങെ കുജെ അഴുകൊണ് ഫ്രഷി ഫസ്റ്റ് മീ പിക്ചറി ഏയ് ഫാഹണ ദെൻ അണി ഫെൻ ലിയങ് ദെൻ പേരത്ത ഗീതാ മീ ഫസ്റ്റ് ബസ് ഹമ തകുരാർക്കു കൊമ്മെതുക്കു അഴുകൊണ് ഹമ പുറത്തമ ദക്കണി എ പിച്ച ദക്കണ ബേണു കുച്ച ബേണു കുറണി ഇംഗിരേസി ബസ് വെച്ചിയാ വോട പ്രിഫേർഡ് ലാംഗ്വേജ് കും അഴുകൊണ്ട് എക്ക കുറാണി ഫെയിങ് കൊച്ച ബേണുമണി ഫെയിങ് ദിൻ ഹമ ദോസ് കൊളക്കു എക്കുജ അമല്യൻ എക്കാടു നഗാ ഫഴുകൊണ്ട അത്തം എബ ദിൻ അഴുകൊണ്ട ഇങ്ങത്ത എക്കുജ ഫെം ബേണുമേ അഴുകൊണ്ട അത്തം അമരാ ദി ദിനീമ വെസ് അഴുകൊണ്ട് റിപ്പീറ്റ് കൊറീമേ അണി ഫെൻ ഫെന്ത് ബേണുമണി എക്ക എ ബസ് അഴുകൊണ്ട എപ്പ ബേണു കൊറമേ എക്ക എക്കുജ മീ കൊമ്മ്യൂണിക്കേറ്റ് കൊറി മീ പിക്ചർ ബേണു കൊക്കേണെ എമ പിക്ചർ എക്സ്ചേഞ്ച് കൊമ്മ്യൂണിക്കേഷൻ എമ്മി കേണി ഹെന്തെ ഹമ എക്കുത്ത എക്കുജാകെ നീഡ് ഫാഹണി എത്താം വര ഗിനാൻ ഹമ കൂത്തുക വരം ഒന്നുകൂ ിമൈസ് വി ടീച്ചർ എങ്കുണി എനഗെ മീ ഏതാരിവർ ബേണു ആ വോണ്ട് വെസ് ബേണു ബുണവുണി എമിച്ചാ അവ ഹങ് എയങ് അല്ലെ ഹോദാണ് ഇതത് കുജാ ഫാണി മിസാക്ക് ടോയ്ലറ്റ് കാർഡ് അഴുകൊണ്ട് മികെങ്കുളണി ഏ മിക്കാല ഉക്കുളുത്തകേ മികെങ്കുളണി കുജായ കൊമ്മ്യൂണിക്കേറ്റ് കുറ ഏ വാഹകണു ദിക്കേ കുജായ സെമ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ വരും മുഹിം വെച്ചത്
1: മീ സ്മാർട്ട് ബോർഡ് നോൺ ടാബ്ലറ്റ് ഫോർ ദ ഡിജിറ്റൽ വിഷ്വൽ എയ്ഡ്സ് കർദാസ് പോസ്റ്റർ നോ ത വൈറ്റ് ബോർഡ് കുറഹുൻ തകുഗെ മീ തഫാതക്കെ കുബാത കോച്ചിത്ത
0: ടെക്നോളജി വൈസ് കൊ എമ്മണ എഫുസത്ത് നുതിപിതാണ് ഏതോ ക്ലാസ് റൂം കൊമ്മ കുജക്ക ഡിവൈസ് നുതിപിതാണ് ഏക അഴുകണ ലിവേണതെത്തോ കറുദാസ് അഴുകണ ലിവേണതെത്തോ മീ അഴുകത്തോ അടുവാ മീ അഴുകണ്ട മെണ്ണ ഫസേഹാൻ ലിബേ എച്ചി ബേണു കൊക്കെ എക്കം കുറും അഴുകണ്ട മെണ്ണ മാ മുഹിമേ ഏക ഡിവൈസ് തക്ക ദിയുമ ഉരം വെസ് അഴുകണ്ട മെണ്ണ ഇരും ഏക കേ സ്കൂൾ കുറാക്കത്ത വെസ് കേക വെസ് പ്രാക്ടീസ് കുറേ വേണം ദത്തോ എഹി എക്കാല കന്തത്ത അസുഖ അണി ടെബ്ലറ്റ് വെസ് മുഹിമോ മിഹാറുക മീ ദുനിയ ഹുളുവെ ഫമിയങ്ങിരു പാവറു ആ കന്തത്ത വെസ് ബോറി ബാര രംഗളു കന്തത്ത വെസ് ബോറി എഗോത്തും മിസാദക്ക മീ കുജ മീ കമ്മ്യൂണിക്കേഷൻ അണി എപ്സ് ദത്തോ ഏച്ചി വേണം കൂടെ വെസ് എബ ജിഹേ അഴുകൾ മെൻ ക്ലാസ് റൂം തെരെ മീ ബൈക്ക് കുതിൻ എബ വേണം വെസ് കൂടെ ഏക്കം എമ്മെൻ മിക്കമക്കം ഹേതും തെരിയ വെസ് നോണേ ദത്തോ പാവർ പേരൻസ് വെസ് അതി സ്നേഹിയെ മീ ക മിക്കാൽ കന്തത്ത ഉണ്ണക്കമ വെസ് മീച്ചി ഫോർ കൊതണി കൊം ബൈക്കമ വെസ് എഹനോണി ടീച്ചേഴ്സ് വെസ് അതിയൻ നീങ്ങിയെ എഹാ ബൊടക മീ മീ സോഫ്റ്റ്വെയർ ത ബേണു കൂറാക്കെസ് തോ ടീച്ചർ ട്രെയിനിങ് വെസ് എബ ബേണും വേ അസു വര ബോട മിക്കമ അഴുകൊണ്ട് മെങ്കെ കുതിന്ന ഇത്തുരു എഹിയെ ദേം ഹമ മീ ട്രെയിനിനക്കി വര മുഹിം വെച്ചേക്കെ അസു അസിസ്റ്റീവ് ടെക്നോളജി മിഹാറു മീ കുറിയറ അണ്ണ വരം അഴുകൊണ്ട് മെങ്കെ ക്ലാസ് റൂം തെരേക്ക അസു അതിയെന്നോ അതെങ്കിൽ
1: ഫസിയെ
2: വിഷ്വൽ